0: திரைகானம் கேட்டீர்கள். இனி கேட்கலாம் மலையாள நிகழ்ச்சி.
1: ஆகாஷவாணி இப்போ கேட்கலாம்.
2: கூட்டுகாரி.
3: ഇന്ന് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യമായി ഒരു കവിത കേൾക്കാം. സുജാത ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന മഴ പറയുന്നത്.
4: മണ്ണിന്റെ ഗന്ധവും പേറി ഞാൻ അലയവേ ശല

0: രമണി അമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ മാനസ.
1: ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുകയാണ് സജീവൻ. എല്ലാം മറന്ന് ഇങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നത് ഭാഗ്യം തന്നെ. തനിക്കാണെങ്കിൽ ഓർമ്മകളുടെ ഭണ്ഡാരം തുറന്നു വരാറുള്ളത് ഉറങ്ങേണ്ട സമയത്ത്. സജീവനെ പയ്യെ അടർത്തി മാറ്റി മാനസ കിടക്ക വിട്ടെഴുന്നേറ്റു. വെളിച്ചം കടന്നു വരാനുള്ള പഴുതുകൾ അടച്ച ജാലക വിരികൾ അകറ്റി മാറ്റി ഗ്ലാസിന്റെ ജനൽപ്പാളികളിലൊന്ന് ശബ്ദമുണ്ടാക്കാതെ തുറന്നു. തിക്കിത്തിരക്കി വരുന്ന കടൽക്കാറ്റിന്റെ തലോടൽ, അങ്ങ് ദൂരെ ശാന്തമായ കറുത്ത കടൽ, ഒന്നും വ്യക്തമല്ല. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വള്ളങ്ങളിൽ മുനിഞ്ഞു കത്തുന്ന പെട്രോമാക്സുകൾ, കുറ്റാക്കുറ്റിരുട്ടിലെ മിന്നാമിന്നിവെട്ടം, നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കൽമണ്ഡപം, കടലിനെ നോക്കി കണ്ണു ചിന്മുന്ന നക്ഷത്രങ്ങളും. തനിക്ക് ചെയ്തു തീർക്കാൻ ഇനി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? മാനസെ ഓർത്തു നോക്കി. മകളുടെ കല്യാണം അവൾ ആഗ്രഹിച്ചതുപോലെ നടന്നു. മകന്റെ പഠിപ്പ് കഴിഞ്ഞു, ജോലിയുമായി. കലഹങ്ങൾ ഇടിവെട്ടിപ്പെയ്യാറുള്ള രാപ്പകലുകൾ മാത്രം സമ്മാനിച്ച കുടുംബജീവിതം പൊരുത്തക്കേടുകളുടെ കൂമ്പാരമായിരുന്നു. ഇടയിലെപ്പോഴോ തന്നിലേക്ക് ഉരുകി ഒലിച്ചിറങ്ങി ജന്മം കൊണ്ട രണ്ട് മക്കൾ, അവരുടെ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ജന്മങ്ങൾ. തിരിച്ചറിവ് വരാൻ തുടങ്ങിയപ്പോൾ മകൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു, എന്തിനാണ് ഈ കുരിശിങ്ങനെ ചുമക്കുന്നത്? കളഞ്ഞിട്ട് പൊക്കൂടെ അമ്മയ്ക്ക്. എങ്ങോട്ട് പോകും? വീട്ടുകാരെ ധിക്കരിച്ച് ജാതിയും മതവും നോക്കാതെ എടുത്തു ചാടി പുറപ്പെട്ടതല്ലേ. ആവേശം കെട്ടടങ്ങിയപ്പോൾ, അകലെ നിന്ന് കണ്ട ആളിനെ അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ ഒന്നിനുമാവാത്ത മരവിപ്പായിരുന്നു. കേട്ടറിഞ്ഞ, ഒടുവിൽ കണ്ടറിഞ്ഞ പരസ്ത്രീ ബന്ധങ്ങൾ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. ക്ഷമയുടെ പരമകാഷ്ട കടന്നപ്പോൾ കുഞ്ഞുങ്ങളുമായി ഇറങ്ങി. കുട്ടികൾക്ക് അമ്മ മതിയായിരുന്നു. വർഷങ്ങൾക്ക് എന്ത് വേഗമാണ്! കാറ്റിലുലഞ്ഞ് മണ്ണിൽ തുടർന്ന മരച്ചില്ലകൾ പോലെ ഇടയ്ക്കൊക്കെ തളർന്നെങ്കിലും പിന്നെയും പുതുനാമ്പുകളുമായി ആകാശത്തേക്ക് തലയുയർത്തു നിന്ന് വളർന്നു. ഒരു ദിവസമെങ്കിലും അവനവന് വേണ്ടി ഇനിയെങ്കിലും ഒന്ന് ജീവിക്കമ്മേ. എനിക്ക് ജോലിയായി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അമ്മയ്ക്ക് പെൻഷനുണ്ട്. എവിടെങ്കിലും യാത്രയൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കെ. മകൻ അവരുടെ കയ്യും പിടിച്ച് വെറും കൈയോടെ സഹപ്രവർത്തകയുടെ ക്വാർട്ടേഴ്സിൽ അഭയം തേടി കരിപ്പിടിപ്പിച്ച ജീവിതം. അമ്മ ഇനി വേറെ കല്യാണം കഴിക്കുമോ? മകന് സംശയം. അവന്റെ കൂട്ടുകാരന്റെ അമ്മ അങ്ങനെ ചെയ്തു പോലും. വേണ്ടാട്ടോ, ഞങ്ങൾക്ക് ആരുമില്ലാണ്ടാവും. നെഞ്ചിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന നോവുകളുടെ നെരുപ്പോടുകൾ, ചവിട്ടി അരയ്ക്കപ്പെട്ട ഓരോ രാത്രിയുടെയും കടം വീട്ടലുകൾ, പകരം വീട്ടാനായി ഒരു രാത്രിയെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നീ ഇനിയും ഉറങ്ങിയില്ലേ? വന്ന് കിടക്ക്, രാവിലെ പോകേണ്ടതല്ലേ. സജീവിന്റെ ഉറക്കച്ചടവുള്ള ശബ്ദം മാനസയെ ചിന്തയിൽ നിന്നുണർത്തി. ജനൽപ്പാളി ചേർത്തടച്ച് കട്ടനും പിടിച്ചിട്ട് വന്ന് അവൾ സജീവനോട് ചേർന്ന് കിടന്നു. സജീവൻ വീണ്ടും ഉറക്കത്തിലേക്കായി. പാവം, തന്നെ പോലെ തന്നെ ജീവിതത്തിൽ കുറേ ദൂരം ഓടിത്തളർന്ന മനുഷ്യനാണ്. ഇന്ന് അങ്ങോട്ടുമിങ്ങോട്ടും തണൽമരമാവുന്നു. സ്വന്തമാക്കാൻ കഴിയാത്ത സ്വന്തക്കാരൻ, ബഹളങ്ങളിൽ നിന്നകന്ന് കെട്ടുപാടുകളെല്ലാം അഴിച്ചുവെച്ച് ഒരു രാത്രി നമുക്ക് എവിടെയെങ്കിലും പോയി രാപ്പാർത്താലോ? ഒട്ടും സങ്കോചമില്ലാതെ മാനസ ആവശ്യപ്പെടുകയായിരുന്നു. സജീവന്റെ ഉണ്ടക്കണ്ണുകളിലെ തിളക്കം എന്നേ കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ട പോലെ. പോകാം. ഒരു രാത്രിക്കപ്പുറം സജീവന് തിരികെ എത്തേണ്ട

ഉണ്ട്. പ്രായമായ മാതാപിതാക്കൾ, ക്യാൻസർ രോഗിയായ ഭാര്യ, സ്കൂൾ തലം കഴിയാത്ത രണ്ട് പെൺകുട്ടികൾ, അയാളുടേതായ തിരക്കുകൾ, ചുമതലകൾ, തന്നോടൊപ്പം ചിലവിട്ട നിമിഷങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവുമോ എന്തോ. നമുക്ക് പോകണ്ടേ? വേഗം റെഡിയാവ്. രണ്ട് ദിവസത്തെ കോൺഫറൻസ് എന്ന് പറഞ്ഞാ പോന്നത്. വിളി തുടങ്ങും. ഇനിയും ഇതുപോലെ നമ്മൾ കൂടുമോ? പിന്നെ എന്താ സംശയം? ജീവിതത്തിലെ ലാഭങ്ങളുടെ കണക്കിലേക്ക് ചേർത്ത് വെക്കാൻ പാകത്തിന് ഒരു ദിവസം സമ്മാനിച്ച സജീവൻ റൂം പൊട്ടി ഇറങ്ങും മുമ്പ് നെഞ്ചിൽ ചേർത്തണച്ച് നെറ്റിയിൽ നൽകിയ ചുംബനം മുന്നോട്ട് നടക്കും.

0: വയ്ക്കാൻ പാകത്തിന് ഒരു ദിവസം സമ്മാനിച്ച സജീവൻ റൂം പൊട്ടി ഇറങ്ങും മുമ്പ് നെഞ്ചിൽ ചേർത്തണച്ച് നെറ്റിയിൽ നൽകിയ ചുംബനം മുന്നോട്ട് നടക്കാനുള്ള ഇന്ധനം നിറച്ചു കഴിഞ്ഞു. ഉറക്കം വരാത്ത രാത്രികളിൽ ഉറക്കച്ചടവില്ലാതെ ഓർമ്മിച്ചെടുക്കാൻ ഈ നിമിഷങ്ങൾ മാനസ കാർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പേൻ പാർക്കിൽ ഇട്ടിട്ടായിരുന്നു സജീവിന്റെ കാറിൽ കയറിയത്. ജയസുധയുടെ മകളുടെ കല്യാണം ഇന്നലെ ഗുരുവായൂർ വെച്ചായിരുന്നു. കല്യാണത്തിന് പോകുന്നുവെന്നാണ് മകനോടും മകളോടും പറഞ്ഞത്. പതിവിലും സന്തോഷത്തിലാണ് അവൾ കാറോടിച്ചത്. ഏറെ കാലങ്ങൾക്ക് ശേഷം അവൾക്ക് ഒരു പാട്ട് പാടാൻ തോന്നി.
1: അടുത്തതായി കേസ് പ്രസന്നകുമാരി എഴുതി അവതരിപ്പിക്കുന്ന കവിത മഴമുകിലിൻ വരവും കാത്ത്.
2: അന്നൊരു വേനലിൽ നിന്നു നീ കരിഞ്ഞപ്പോൾ വന്നു ഞാൻ ജലമേകി എന്നെയും മറന്നേവം എന്മാറിൽ മയങ്ങിയോ രാമ്പലിൻ പൂമൊട്ടുകൾ വാടുമെന്നോർത്തില്ല ഞാൻ വറ്റുമോ ജലാശയം നിൻവേരിറങ്ങി ഉറച്ചു ചില്ലകൾ പടർന്നാർത്തു നിൻമേനി കുളിർത്തല്ലോ.

0: കുമാരൻ അവനോട് പിന്നൊരു വേനലിൽ എന്മേനി വരണ്ടപ്പോൾ ഒന്നു മോഹിച്ചു ഞാൻ ഒരിറ്റു ജലത്തിനായി തളർന്നണഞ്ഞു ഞാൻ തണലിൽ മയങ്ങുവാൻ തളരും കരങ്ങളിൽ തരുവിൻ ഫലമെന്തുവാൻ ചൊല്ലി നീ വേദാന്തങ്ങൾ ചൊല്ലി നീ തത്വങ്ങളും തെല്ലുപോലും പോക കാലത്തെ ഓർത്തിടാതെ ചില്ലയിൽ ചിരിച്ചാർക്കും വല്ലഭൻ അണ്ണാർ കണ്ണൻ തെല്ലും പിഴകൂടാതെ കല്ലുപോൽ കനിയെറിഞ്ഞു വീണതൻ നെറുകയിൽ കേണു ഞാൻ മൂകനായി താണു ഞാൻ കിടക്കുന്നു മഴമുകിലിൻ വരവും കാത്ത.
1: അടുത്തതായി ആധുനിക യുഗത്തിൽ എഐയും സ്ത്രീകളും ആനിക്കോരുത് എഴുതി അവതരിപ്പിക്കുന്ന ലേഖനം കേൾക്കാം.
2: ഇന്ന് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യ അതിവേഗത്തിൽ വളരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൃത്രിമ ബുദ്ധി മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഇന്ന് സ്ത്രീകളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് എഐ സ്ത്രീകൾക്ക് വലിയ സഹായകമാണ്. മുമ്പ് പല സ്ത്രീകൾക്കും കുടുംബ ചുമതലകൾ കാരണം പഠനം തുടരാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിയും. ഉദാഹരണത്തിന് ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് മുന്നേറുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും ഈ അവസരങ്ങൾ വലിയ സഹായകമാണ്. തൊഴിൽ രംഗത്തും എഐ സ്ത്രീകൾക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നു. വർക്ക് ഫ്രം ഹോം സൗകര്യം കാരണം സ്ത്രീകൾക്ക് കുടുംബജീവിതവും ജോലിയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. ഓൺലൈൻ ട്യൂഷൻ, കണ്ടന്റ് റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ നിരവധി ജോലികൾ ഇന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്നു. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ആത്മവിശ്വാസത്തിനും സഹായകമാണ്. ആരോഗ്യരംഗത്തും എഐ വളരെ പ്രാധാന്യമുള്ളതാണ്. എക്സ്റേ, സിടി സ്കാൻ, MRI തുടങ്ങിയ പരിശോധനകൾ വേഗത്തിൽ വിശകലനം ചെയ്ത് രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ എഐ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ക്യാൻസറിന്റെ ആദ്യഘട്ട ലക്ഷണങ്ങൾ തിരിച്ചറിയാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. കൂടാതെ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ച് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഉറക്കത്തിന്റെ ഗുണനിലവാരം തുടങ്ങിയവ നിരന്തരം നിരീക്ഷിക്കാനും സാധിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി എഐ അടിസ്ഥാനമാക്കിയ നിരവധി മൊബൈൽ ആപ്പുകളും ഇന്ന് ലഭ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്കും പോലീസിനും ലൊക്കേഷൻ അയക്കാൻ കഴിയുന്ന സംവിധാനം സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്കും എഐ വലിയ സഹായമാണ്. മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഓൺലൈൻ വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളിൽ എഐ ഉപയോഗിച്ച് എളുപ്പത്തിൽ നടത്താൻ കഴിയും. ഇതിലൂടെ സമയം ലാഭിക്കാനും

0: വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിയുന്നു. അതിനാൽ AI ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, സ്ത്രീകളുടെ വളർച്ചയ്ക്കും സ്വാതന്ത്ര്യത്തിനും ശക്തിക്കും സഹായിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനാണ്. കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും വേണം.
1: അംബിക ബാലകൃഷ്ണൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത സ്നേഹക്കൂട്.

0: കുമാരി എൻ കൊട്ടാരം എഴുതി അവതരിപ്പിക്കുന്ന കഥ ഭാഗ്യയുടെ വീട്.
1: ഭാഗ്യയുടെ വിരമിക്കൽ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച എല്ലാവരും എടുത്തു പറഞ്ഞത് അവളുടെ ഭാഗ്യത്തെക്കുറിച്ചാണ്. അവരുടെ അറിവിൽ പെട്ടിടത്തോളം പേര് പോലെ തന്നെ ഭാഗ്യമുള്ളവളാണവൾ. വളരെ ചെറുപ്പത്തിലെ ജോലിയിൽ കയറി. ഭർത്താവ് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ. രണ്ടാൺമക്കൾ, ഒരാൾ അച്ഛനെ പോലെ ഡോക്ടർ, മറ്റേയാൾ സൈക്കോളജിസ്റ്റ്. രണ്ടുപേരുടെയും വിവാഹവും കഴിഞ്ഞു. അവളുടെ ജീവിതത്തെ അസൂയയോടെ നോക്കിക്കാണുന്നവരായിരുന്നു സഹപ്രവർത്തകരിൽ ഏറെയും. അവരുടെ സ്നേഹത്തിനും ആശംസകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭാഗ്യ പറഞ്ഞു തുടങ്ങി. ഭാഗ്യ എന്ന് എനിക്ക് പേരിട്ടത് അച്ഛനാണ്, പക്ഷേ എനിക്ക് ചേരുന്ന പേര് നിർഭാഗ്യ എന്നാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, എന്റെ 15-ാം പിറന്നാളിന്റെ അന്നാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ പിറന്നാളിന് വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് എനിക്ക് പാകമായിരുന്നില്ല. അത് അന്ന് തന്നെ മാറ്റി വാങ്ങിക്കണമെന്നും പിറ്റേന്ന് അതിട്ട് സ്കൂളിൽ പോകണമെന്നും ഞാൻ വാശി പിടിച്ചതുകൊണ്ടാണ് രാത്രി തന്നെ അച്ഛൻ അത് മാറ്റി വാങ്ങിക്കാനായി ടൗണിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ കുറെ പേർ സ്കൂട്ടർ തടഞ്ഞു നിർത്തി അച്ഛനെ കൊലപ്പെടുത്തുകയായിരുന്നു. ആളുമാറി ചെയ്ത കൊലപാതകം. ഞാൻ കാരണമാണ്, എന്റെ വാശി കാരണമാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അമ്മ എന്നെ വെറുത്തു. അമ്മയുടെ താലി അറുത്തവൾ എന്ന് മരണം വരെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹൃദയാഘാതത്തിന് അമ്മയെ ചികിത്സിച്ച ഡോക്ടറാണ് പിന്നീട് എന്റെ ഭർത്താവായത്. ഹൃദയരോഗികളുടെ കൺകണ്ട ദൈവമാണ് അദ്ദേഹം. പക്ഷേ ഭാര്യയ്ക്കൊരു ഹൃദയമുണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത സുന്ദരിയായ പെണ്ണിനോട് ചെറുപ്പത്തിന്റെ ആവേശത്തിൽ തോന്നിയ അടുപ്പം അത് പ്രണയമൊന്നും ആയിരുന്നില്ല. നമ്മുടെ എന്നൊരു വാക്ക് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൽ നിന്നും കേട്ടിട്ടില്ല. എന്റെ ജോലി, എന്റെ നേട്ടങ്ങൾ, എന്റെ സമയം, എന്റെ രോഗികൾ, എന്റെ വീട്, എന്റെ സാധനങ്ങൾ, എന്റെ മക്കൾ, എന്നാൽ എന്റെ ഭാര്യ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരേ വീട്ടിൽ കഴിയുന്നു എന്നല്ലാതെ സ്നേഹമോ വെറുപ്പോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പോലും ഇല്ലാത്ത മടുപ്പിക്കുന്ന ശൂന്യത മാത്രമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്നു. പരാതിയും പരിഭവവും ഇല്ലാതെ ഇക്കാലം അത്രയും ഞാൻ ജീവിച്ചു. ജീവിച്ചു എന്ന് പറയാൻ കഴിയുമോ? അറിയില്ല. മക്കൾ ഒന്നും അറിയരുതെന്ന് എപ്പോഴും ആഗ്രഹിച്ചു. ഇപ്പോൾ അവർക്ക് അവരുടേതായ ജീവിതമായി. ഭർത്താവുണ്ടായിട്ടും വിധവയെപ്പോലെയും മക്കളുണ്ടായിട്ടും അവരുടെ സ്നേഹം കിട്ടാതെയും വെറുതെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീജന്മങ്ങളുണ്ട്. ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയാത്തവർ, സ്വന്തം ദുഃഖം

0: ങ്ങൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കുവാനോ പങ്കുവെക്കുവാനോ കഴിയാത്തവർ, ഇടയ്ക്കൊന്നും മാറി നിൽക്കാൻ ഒരിടമില്ലാത്തവർ, മനസ്സിലെ വിങ്ങലുകളെല്ലാം വലിച്ചുവാരി പുറത്തു കളഞ്ഞിട്ട് എല്ലാം മറന്ന് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ കൊതിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വല്ലപ്പോഴും വന്ന് താമസിക്കാനുള്ള ഒരിടം ഉണ്ടാക്കലാണ് ഇനി എൻ്റെ ലക്ഷ്യം. തുല്യ ദുഃഖിതർക്ക് സന്തോഷിക്കാൻ ഒരിടത്താവളം. എൻ്റെ റിട്ടയർമെൻ്റ് തുക ഞാൻ അതിനായി വിനിയോഗിക്കും. ഞാനതിന് എൻ്റെ വീട് എന്ന് പേരിടും. എൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരിടമില്ലാത്ത ഏതൊരു സ്ത്രീക്കും അവിടേക്ക് വരാം. ഭാഗ്യ പറഞ്ഞു നിർത്തിയിട്ടും എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു, കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ, കൈയടിക്കാൻ പോലും മറന്ന്.
1: അവസാനമായി തണൽ തേടുന്നവർ ലഘുനാടകം, കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും ലത ടീച്ചർ രമണിയമ്മാൾ, സാഹിറ, സുജാത ശ്രീകുമാർ, പാർവതി, ആനി കോരുത്, ലിസ, കുമാരി എൻ കൊട്ടാരം, നവമി, പ്രസന്നകുമാരി, ഷബ്ന, അംബിക ബി. ഒരു വനിതാ ഹോസ്റ്റലിലെ അന്തേവാസികളാണ് കഥാപാത്രങ്ങൾ.
2: ഇന്നും ചോറിന് രസവും പപ്പടവും. എന്തിനാ ഇത്ര പിശുക്കുന്നേ? അടുത്ത മാസം നമ്മുടെ മെസ്സല്ലേ, അടിപൊളിയാക്കണം കേട്ടോ.
0: മാസാവസാനം ചിലവ് ഡിവൈഡ് ചെയ്യുമ്പോൾ അടിവെക്കാതിരുന്നാൽ മതി.
3: അതൊക്കെ നമ്മുടെ ലത ടീച്ചർ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ.
4: ടീച്ചർ ലീവ് ആയിട്ട് കുറേ ദിവസമായല്ലോ.
2: ടീച്ചറിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. സഹോദരങ്ങൾ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് വയ്യാതായാൽ ടീച്ചർ തന്നെ നോക്കാൻ ചെല്ലണം.
4: അച്ഛന്റെ മരണശേഷം വീടിന്റെ ഉത്തരവാദിത്തം തലയിലായപ്പോൾ വിവാഹമേ വേണ്ടെന്ന് വെച്ച ആളാ ടീച്ചർ.
3: ചിലരങ്ങനെയാ, കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം വരെ ഹോമിക്കും, അവസാനം അവർക്ക് ആരും ഉണ്ടാവില്ല.
2: ടീച്ചറിനെ ഒരു പ്രണയം ഉണ്ടായിരുന്നതാ, ആ ആൾ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല.
3: ആണോ, അതൊക്കെയാണ് യഥാർത്ഥ പ്രണയം. ഇനി അതിനും വേണം ഒരു ഭാഗ്യം.
4: ലിസ, ഈ ആഴ്ച വീട്ടിൽ പോകുന്നില്ലേ?
0: ആഴ്ചാലാഴ്ച വീട്ടിൽ പോകാനൊന്നും എന്നെ കൊണ്ട് വയ്യ.
4: പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നീ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അമ്മായിയമ്മയെ ഹോം നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നു.
0: എന്നെ തെറ്റും ശരിയുമൊന്നും നീ പഠിപ്പിക്കണ്ട, ഒരു ഉപദേശി വന്നിരിക്കുന്നു.
3: ഒന്നും എല്ലാം പറയൂ, ആരെങ്കിലും കേൾക്കും.
0: കയറി ചെല്ലാൻ വീടും കൂടും ഒന്നുമില്ലാത്തവളാ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നേ. ശമ്പളം കിട്ടുമ്പോൾ വീട്ടിലേക്കൊന്നും പറഞ്ഞ് പോണത് അനാഥാലയത്തിലേക്കാ. ആർക്കും അറിയില്ലെന്നാ അവളുടെ വിചാരം.
2: നോക്ക്, ആ കുട്ടിയുടെ കാര്യാ ഞാൻ ഇന്നലെ പറഞ്ഞേ. എന്തോ പ്രോജക്റ്റ് ചെയ്യാൻ വന്നതാ അത്രേ. ആള് നല്ല സ്മാർട്ടാ.
0: ഈ കുട്ടിയായാ ഇന്നലെ രാത്രി വാദൻ വഴക്ക് പറയുന്ന കേട്ടെ. 10 മണിക്കാ വന്നത്, അതും ആരുടെയോ കൂടെ ബൈക്കിൽ.
3: ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ ആനക്കരിയൊന്നുമല്ല.
4: ആ കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്.
5: ഹായ് ആന്റിമാരെ, എപ്പോഴും നിങ്ങൾ ഒരുമിച്ചല്ലേ. 5 പേര് നല്ല കൂട്ടല്ലേ. എവിടെ നിങ്ങളുടെ ലീഡർ ലത ടീച്ചർ?
2: മോൾക്ക് ഞങ്ങളുടെ പേരൊക്കെ അറിയാമോ?
5: എനിക്ക് എല്ലാവരുടെയും പേരറിയാം. ലത ടീച്ചറെ ചോദിച്ചതേ ഉള്ളൂ. ഇതാ വന്നല്ലോ.
2: ഞങ്ങളെന്നാ ടീച്ചറിന്റെ അടുത്തോട്ട് ചെല്ലട്ടെ. എത്ര ദിവസമായി കണ്ടിട്ട്.
5: ശരി ആന്റി, ബൈ, പിന്നെ കാണാം. കാണണേ.
0: അമ്മയ്ക്ക് സുഖായ ടീച്ചറെ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ?
2: എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, ടീച്ചർ ഫോൺ എടുത്തില്ല.
4: ടീച്ചറെ എന്താ വല്ലാതെ?
6: എനിക്കിനി ആഴ്ചയിലാഴ്ച വീട്ടിലേക്ക് പോകണ്ട, എന്റെ അമ്മ പോയി.
2: അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ.
4: അത്രയ്ക്കും വയ്യാതായിരുന്നോ?
6: തീരെ വയ്യെന്നായപ്പോഴല്ലേ അവർ ആശുപത്രിയിലാക്കി വെച്ച് എന്നെ വിളിച്ച്. വെന്റിലേറ്ററിലായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു ചുമ്മാ വെന്റിലേറ്ററിലിട്ട് ആശുപത്രിക്കാർക്ക് കാശ് കൊടുക്കണ്ടെന്ന്. അമ്മയെ ജീവനോടെ എന്നെ ഒന്ന് കാണിച്ചിട്ടാകാമെന്ന് അവർക്ക് തോന്നിയില്ല.
2: ടീച്ചർ സമാധാനിക്കേ. ടീച്ചറിന് ആവും വിധം അമ്മയെ നന്നായി നോക്കിയതല്ലേ. അമ്മയുടെ അനുഗ്രഹം എന്നും ടീച്ചറിനുണ്ടാവും. കരയാതെ ടീച്ചറെ.
6: എന്റെ ഏക അത്താണിയും പോയി. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ?
3: അങ്ങനൊന്നും പറയല്ലേ ടീച്ചറെ, ആര് പോയാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ.
4: ടീച്ചർ ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി ഭക്ഷണം കഴിച്ചേ.
2: വാ ടീച്ചറെ.
4: ടീച്ചറെ.
6: ആ പാർവതിയോ, വാ.
4: സാഹരി എന്തിയാ ടീച്ചറെ?
6: ബീനാമ്മയുടെ റൂമിലേക്ക് പോയതാ. ബീനാമ്മ അവളുടെ മോനുമായിട്ടാ വന്നിരിക്കുന്നേ.
4: മോനുമായോ? അതെന്തു പറ്റി?
6: ആ മോനെ ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധയും പരിഗണനയും വേണമല്ലോ. അമ്മ അവനെ കൂടുതൽ സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും കരുതുന്നതും ഒന്നും നാത്തുവിന് പിടിക്കത്തില്ല. ഇപ്രാവശ്യം ബീനാമ്മ വീട്ടിൽ ചെന്നപ്പോ അവരെന്തൊക്കെയോ പറഞ്ഞത്രേ.
4: ഭർത്താവ് പോയതോടെ വീട്ടിലും സ്ഥാനം ഇല്ലാതായി. കഷ്ടം.
6: ഓ, ആ ദാ സാഹിറ വന്നല്ലോ. ബീനാമ്മ എന്ത് പറയുന്നു?
2: എന്തു പറയാൻ, ആകെ സങ്കടത്തില്ല ടീച്ചറെ.
6: കുട്ടിയുമായി ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം.
2: ഞാൻ ചെല്ലുമ്പോ ഷബ്നയും അവിടെയുണ്ട്. അവളാ മോനോട് എത്ര വേഗമാ കൂട്ടായത്. മിടുക്കി കുട്ടിയാ.
6: സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ വരട്ടെ. ആ കുട്ടിയുടെ കയ്യിലിരിപ്പ് എന്താ ഏതാന്നൊക്കെ ആർക്കറിയാം.

0: എന്തോ ആയിക്കോട്ടെ സാഹ്രെ, വീട്ടിൽ പോയിട്ട് നിന്റെ കാര്യങ്ങൾ എന്തായി?
1: ഓ, എന്താവാൻ, ആരും അറിയാതെ അയാളതങ്ങ് ചെയ്തോട്ടെന്നാ ബാപ്പ പറയുന്നത്. ആദ്യത്തേതും അങ്ങനെ ആയിരുന്നല്ലോ, കത്തിലൂടെ അല്ലേ മൊഴി ചൊല്ലിയത്.
0: അന്നത്തെ കാലമാണോ ഇന്ന്?
1: കാലം മാറിയാലും കാര്യം ഒന്നു തന്നെയല്ലേ. എന്നെ വേണ്ടെന്ന് പറയുന്ന ആളുടെ ജീവിതത്തിൽ ഞാൻ എന്തിന് ഉടുമ്പിനെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കണം?
2: അത് ശരിയാ, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. അല്ല പിന്നെ,
1: ഹോസ്റ്റൽ ജീവിതവും വീട്ടുകാരുടെ ഒറ്റപ്പെടുത്തലും ജോലി സ്ഥലത്തെ അവഹേളനങ്ങളും ആകെ മടുത്തിട്ടാ രണ്ടാമത് ഒരു വേഷം കെട്ടൽ നടത്തിയത്. അയാൾക്ക് മുതിർന്ന രണ്ട് മക്കളുണ്ടെന്നറിഞ്ഞിട്ടും എല്ലാം നിങ്ങൾക്കറിയാലോ.
2: അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. വീട് എഴുതി കൊടുത്തിട്ടല്ലേ ആദ്യ ഭാര്യയെ അയാൾ മൊഴി ചൊല്ലിയത്.
1: അതെ, ഞാൻ ചെല്ലുമ്പോൾ വട്ടപൂജ്യമായിരുന്നു അയാൾ. ഞാൻ അയാളുടെ കടങ്ങൾ വീട്ടി, മകളുടെ നിക്കാഹ് നടത്തി, വീടും സ്ഥലവും വാങ്ങി.
2: ആ വീട് നിന്റെ പേരിലാണല്ലോ അല്ലേ?
1: രണ്ടുപേരുടെയും കൂടി പേരില്ല.
0: അത് തിരിച്ചെഴുതണ്ടേ?
1: വേണം വേണം, എനിക്ക് ഇനിയെങ്കിലും ഞാനായി ജീവിക്കണം. എത്രയും വേഗം മൊഴി ചൊല്ലുന്നോ അത്രയും നല്ലത്. എന്റെ സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോഴാ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയത്.
2: ഇത് നിന്റെ ഉറച്ച തീരുമാനമാണെങ്കിൽ നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ട്. നല്ലൊരു ജോലി ഉള്ളത് കൊണ്ട് ആരെയും ആശ്രയിക്കാതെ അന്തസ്സായി നിനക്ക് ജീവിക്കാം.
0: തലയുയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ. പിന്നെ ടീച്ചറെ, ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം പറയാനാണ്.
2: എന്താ പാർവതി?
0: നവമി ആകെ സങ്കടത്തിലാണ്. ഉറക്കം പോലുമില്ല, പുറമെ ഒന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ.
2: ബിനുവിനോട് നമ്മൾ സംസാരിച്ചതല്ലേ, അയാളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല അല്ലേ?
1: അയാൾ കാരണമല്ലേ നവീൻ നവമി ആയത്, വീട്ടിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നത്.
0: നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകൂടെ സംസാരിച്ചാലോ?
2: നമുക്കൊരു രണ്ടു ദിവസം കൂടെ നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഇനി എന്ത് വേണമെന്ന്.
3: ടീച്ചറെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വിനു വിളിച്ചു.
2: വിനു വിളിച്ചോ? എന്ത് പറഞ്ഞു?
3: ഞങ്ങൾ കുറേ സംസാരിച്ചു, എന്നോട് സോറി പറഞ്ഞു, എന്നെ നേരിൽ കാണാമെന്നും പറഞ്ഞു.
2: നന്നായി, വരട്ടെ. ഇനിയെങ്കിലും സമാധാനത്തോടെ പോയി കടന്നുറങ്ങ്.
3: ഗുഡ് നൈറ്റ്.
1: അവളുടെ ഒരു സന്തോഷം കണ്ടോ?
2: എന്തായാലും ശബരിയുടെ കാര്യം വാർഡന്റെ അടുത്ത് പറയാൻ വരട്ടെ. നമുക്കേ അവളെ പറ്റി ഒരു അന്വേഷണം നടത്തിയാലോ?
4: ടീച്ചറെ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ബീനാമ്മ വ്യക്തമായി കേട്ടതല്ലേ, രാത്രി 1 മണിക്ക് ആ കൊച്ച് ആരോടോ ഫോണിലൂടെ സംസാരിക്കുന്നത്.
2: എന്ത് സംസാരിച്ചു എന്നാ പറയുന്നേ?
4: ആളത് തന്നെ ഉറപ്പാക്കി 2 ദിവസത്തിനുള്ളിൽ ഞാനിത് ചെയ്തിരിക്കും എന്നൊക്കെ. ആ കുട്ടി വല്ല ഭീകരവാദിയോ മറ്റോ ആണോ?
1: ചുമ്മാ വേണ്ടാത്തത് പറയല്ലേ.
0: ആ കുട്ടിയുടെ ശത്രുക്കൾ ആരെങ്കിലും ഈ ഹോസ്റ്റലിൽ ഉണ്ടാവുമോ?
1: എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ?
2: ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവളുടെ മുറി തുറന്നൊന്ന് പരിശോധിച്ചാലോ? ആ, അതാ നവമി എത്തി. എപ്പോഴാ കോറം തികഞ്ഞത്?
3: നിങ്ങൾ എന്താ പതിവില്ലാതെ ഗസ്റ്റ് റൂമിന് മുന്നിൽ ശബിനെ കാണാനാ?
2: കാണാൻ അവളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? 2 ദിവസമായി അയാളെ കാണാനില്ലെന്നേ.
4: നവമി, നീ എവിടെ പോയിട്ട് വരുവ?
3: ഞാൻ ബിനുവിന്റെ കൂടെ ഒന്ന് പുറത്തു പോയതാ.
4: ടീച്ചറെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, ഞാൻ റൂമിലേക്ക് പോയി എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ.
2: പാക്ക് ചെയ്യുന്നോ? എവിടെ പോവാൻ?
4: ഞാൻ വെക്കേറ്റ് ചെയ്ത് പോകുക. പാർവതി പറഞ്ഞതാ ശരി, ഇനി ഇനി ഹോസ്റ്റലിലേക്ക് ഞാനില്ല.
0: ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ.
2: ഞാനും താമസിയാതെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും.
3: ടീച്ചർ എവിടെ പോകുന്നു? സ്ഥലം മാറ്റമായോ?
2: ഏ ഇല്ല, ആ ആളെന്നെ വിളിച്ചു.
1: എങ്ങോട്ട്? വീട്ടിലേക്കോ അതോ ജീവിതത്തിലേക്കോ?
2: വീട്ടിലേക്കും ജീവിതത്തിലേക്കും.
0: ആഹാ, കൊള്ളാമല്ലോ, ആശംസകൾ.
2: ഞാൻ ഇനി എനിക്ക് വേണ്ടിയും കൂടി ഒന്ന് ജീവിക്കട്ടെ.
0: എന്തുകൊണ്ട് നന്നായി ടീച്ചറെ, സ്വന്തമെന്ന് പറയാൻ ഒരു തണലാകാൻ ആരെങ്കിലും ഉള്ളത് നല്ലതല്ലേ?
3: അതാ ശബ്ദം വരുന്നല്ലോ.
5: എന്താ, ആന്റിമാരെല്ലാരും കൂടി എന്റെ റൂമിന് മുന്നിൽ?
0: ഓ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു.
5: ആണോ? എന്നാ ആന്റിമാരൊന്ന് മാറി നിന്നേ, ഞാൻ മുറി തുറക്കട്ടെ. സാഹിർ ആന്റി, ഒന്ന് മുറിയിലേക്ക് വരൂ.
1: ഞാനോ? എന്തിന്?
5: വരൂ ആന്റി, പേടിക്കണ്ട, ഒരു കാര്യം പറയാനാ.
4: അതാ വാതില് ചാരിയല്ലോ, ഇനിയിപ്പോ സാഹിറയാണോ അതിന്റെ ശത്രു?
3: എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്.
2: സാഹിർ അതാ കരയുന്ന പോലെ. വാ, നമുക്കകത്തോട്ടില്ല.
0: എന്താ ശബ്നെ, എന്തിനാ സാഹിറ കരയുന്നേ? നീ എന്താ ചെയ്തേ?
1: സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഞാൻ കരഞ്ഞു പോയതാ ടീച്ചറെ. നോക്ക്, എന്നെ കണ്ടുപിടിച്ച് ഈ ആഭരണപ്പെട്ടി തിരിച്ചു തരാൻ വന്നതാ എന്റെ മോള്.
2: ആഭരണപ്പെട്ടിയോ? മോളോ? മനസ്സിലായില്ല.
1: അതെ, എന്റെ ആദ്യ ഭർത്താവ് ഹാഷിമിന്റെ മോളായത്. എന്നെ മൊഴി ചൊല്ലിയപ്പോൾ എന്റെ സ്വർണം ഒന്നും തിരിച്ചു തന്നിട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചതുമില്ല. ഹാഷിമിനേക്കാൾ വലുതായിരുന്നില്ല എനിക്ക് സ്വർണം.
5: ഉമ്മ ഉപ്പയോട് പറയുമായിരുന്നു, നമ്മുടേതല്ലാത്തതൊന്നും നമുക്ക് വേണ്ട, അതിന്റെ ഉടമസ്ഥയ്ക്ക് തിരിച്ചു കൊടുത്തേക്കെന്ന്. കൊടുക്കാന്ന് പറഞ്ഞതല്ലാതെ സാധിച്ചില്ല. ഒരു ആക്സിഡന്റിൽ പെട്ട്

0: ഉമ്മ അങ്ങ് പോയി. ഇവിടെ വന്നപ്പോ ഞാൻ അന്വേഷിച്ച് നടന്നയാൾ സാഹിറാന്റിയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സ്വർണം എടുത്തോണ്ട് വരാൻ വീട്ടിൽ പോയതായിരുന്നു.
1: എന്റെ മോളെ, നിന്നെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ.
2: സോറി മോളെ, ഞാനും എന്തൊക്കെയോ വിചാരിച്ചു.
0: സാരമില്ല ആന്റിമാരെ, എനിക്ക് എന്റെ ഉമ്മയുടെ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി. സാഹിറാന്റി, ഞാൻ ആന്റിയെ ഉമ്മ എന്നൊന്ന് വിളിച്ചോട്ടെ.
3: എന്റെ പൊന്നു മോളെ, എനിക്കിനി മരിച്ചാലും വേണ്ടില്ല.
0: ഉമ്മ,
4: മോളെ കിട്ടിയതിൽ സന്തോഷിക്കുകയല്ലേ സാഹിറ വേണ്ടത്?
3: ഇത് സന്തോഷ കണ്ണീരാ പാർവതി.
0: ഉമ്മ ഇനി എന്ന് സന്തോഷായിട്ടിരിക്കണേ. എന്നാ ഞാൻ പൊക്കോട്ടെ. ആന്റിമാരെ, ടാറ്റാ.
1: പോയിട്ട് വരാമെന്ന് പറ മോളെ.
0: ഓക്കേ, പോയിട്ട് വരാം.
5: കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്. കൂട്ടുകാരി.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ഹരിശങ്കറും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം ചിത്രം തീവണ്ടി. ഈ ഗാനത്തിൻ്റെ വരികൾ ഹരിനാരായണൻ, ഈണം പകർന്നത് കൈലാസ് മേനോൻ.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് അഭയ് ജോധ്പൂർക്കറും മെറിൻ ഗ്രിഗോറിയും പാടിയത്. ചിത്രം ജോമോൻ്റെ സുവിശേഷങ്ങൾ.